ഫോസ് കിട്ടോറംദ ഫിലിം സംഗീത താബിരി ആകാശവാണി ഫാൽ സന്തോക് ചരി ചിങ്ലോൻഗി സൈറോ ചിങ്ലോൻഗി സൈറോൾ ഗിത്തോറംഗി അഹമ്മദ താബ ഫംബിഗനി ശിരി അന്ത് അമദി കാങ്കുദഗി തങ്കാൽ നാട്ടകി ഇശൈ